നേരം 10:45. ആകാശവാണി. ഇപ്പോൾ ഒലിവില വരുന്നത് കാറ്റോട് കലന്തിടവ. ഒലിക്കും മുതൽ പാടൽ രസികൻ ഒരു രസികൈ. പടത്തിലിരുന്ന് പാടലെ പാടിയിരുപ്പവർ കെ ജയസുദാസ്.

അടുത്തു വലിക്കും പാടൽ. എസ് പി ബാലസുബ്രഹ്മണ്യം ജാനകി കുഴുവിനർ പാടിയത്. പാടൽ ഇടംപെറ്റ പടം സാധനയായി.